0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശ കരമം
1: സ്വാമി വാസ്യ കുതോ സേക സ്വാമി വാസ്യ ഉതാനോ സേക സ്വാമിനി ഉപവാസേ നവത വടിന സേക
0: എഹിൻ പ്യാനനി ഉന്വാസികെ മരണയ തുത്താനയ സീപത് കർമിൻ ജീവനദായക ഭൂപ്യ ഗലവീമദായക കുശലാന തപ്യുബട പുദ കരമു ഉപഹമേ സിറ്റിമിൻ ഉപട സേവേ കരാനട അപ സുദുസാൻ വാചിൻ സൽകീമകന അപ്യുബട തുതി പുദമു ക്രിസ്തുൻ മഹാൻസികെ ശ്രീ സർരേതത് ശ്രീ രുധിരേതത് സഹഭാഗി വന അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപി അവനത്വ ആയ്ദ സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസദ സമഗേമ സ്വഭാവദയ ഗുണേൻ പെരുപുൻ വന്നട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപഗേ സഹോദര സഹോദരിയന്ദ ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വെതട്ടോൻ ഖന്ദവാഗത മാനവ അപ സ്യാലന്ത ദയനുകം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ദ ഭാഗ്യവത് അപോസ്തുല വരുന്ദ എക്കെ കാലയൻഹി ഒബഗേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തയിന്ദ സമഗ അപതി സദാ ജീവനേട് സഹഭാഗി വീമട്ട സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപട്ട വരം ദുണു മാനവ ഉൻമഹാൻസി മകിന്ദ ഉൻമഹാൻസേ സമഗത ഉൻമഹാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെക്വട വസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ